നമോ സർവജീതം നമോ സർവപീതം നമോ സർവജ്ഞാനം നമോ പരമതാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശം നമോ സർവകൃശം നമോ സർവരംഗേ തൃഭംഗി അനംഗേ നമോ ജീവ ജീവൻ നമോ ബീജ ബീജ അഖിജ അഭിജ സമസ്തം പ്രസിജ കൃപാലം സ്വരൂപ കോ കർമ്മം പ്രണാസി സദാ സർവദ ഹൃദ സിദ്ധം നിവാസി ചർപട ഛന്ത്വ പ്രസാദ അമൃത കർമ്മ അമൃത ധർമ്മ അഖല ജോഗ അചാല ഭോഗ അചാല രാജ അടാല സാജ അഖല ധർമ്മം